0: എവിറ്റ് ജീവമാണ് സത്വയാൻ സതരദേനാ ഗായനാ കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാന ദേവിയാൻ മാർസേട സിയലു കൗരവേ വേവായി കേന
1: സോരേഷേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേനാ തുന്നന സ്വർഗ്ഗേ സിയോൻ ഹി ഉമഹസ്ഗേ സിംഹാസനേ ഇദിരിയേ സിദിന വെടി മഹല്ലാൻ 24 ദേനാ സ്വകീയ കിരുളു ബിമദമാ ദേവിയാൻ മാർസിദിരിയേ വെന്ദ വെട്ടിപ്പിൻ ഒബ സദാ കാലേൻ സദാ കാലേട ഗൗരവേ ലബാനട സുദുസു ദേവിയാൻ മാർസിദിരിയേ